യഥാർത്ഥ മസോങ്ങത്തിനോത്തനുബ കോൺഫറൻസ് യഥാർത്ഥ ലൈൻ തനുബ സീമേ തസ്വീറ്റി ബോച്ചിനെ തൂകേത്തനോത്തനുബ താശഫം കൈ നേത്ത അനന്ന കോയി രുഗുംജെ എൽ കെബലത്താകത്തുൽ നെയ്യപ്ചിനെ ചീത്തേൻ എങ്കോനെ ഇത്താകാത്ത സുബീത്തേ കെബത്തുൽ